പരിഭൂരസി സയദ്ദേവേഷു ഗച്ഛതി അജ്ഞർഭോതാ കവിക്രേതസ്സ സത്യശ്ചിത്രശ്രേമസ്തമഃ ദേവോ ദേവേഭ്യനാദേമതി യദംഗദാശുഷേത്വമഗ്നേ ഭദ്രംഗരിഷ്യസി